ഉത്രാടം ഈസ് നോട്ട് മിയർലി ദ ഈവ് ഓഫ് തിരുവോണം ബട്ട് ഓൾസോ എ ഡേ ഫോർ കംപ്ലീറ്റിംഗ് ഫൈനൽ പ്രിപ്പറേഷൻസ് ആൻഡ് മേക്കിംഗ് ലാസ്റ്റ് മിനിറ്റ് പർച്ചേസസ് ഫോർ ദ ഓണം ഫെസ്റ്റിവൽ ദ ട്രഡീഷണൽ ഉത്രാട പാച്ചിൽ ഹാസ് ബ്രോട്ട് മാർക്കറ്റ്സ് ആൻഡ് ഷോപ്പിംഗ് സെന്റേഴ്സ് അക്രോസ് ദ സ്റ്റേറ്റ് ടു ലൈവ് വിത്ത് പീപ്പിൾ മേക്കിംഗ് ദർ ഫൈനൽ പർച്ചേസസ് ഫോർ ദ സെലിബ്രേഷൻസ് ഹോംസ് ആർ ബീങ് ഡെക്കറേറ്റഡ് വിത്ത് കളർഫുൾ ഓണ പൂക്കളംസ് വൈൽ പ്രിപ്പറേഷൻസ് ആർ അണ്ടർ വേ ഫോർ ദ ട്രഡീഷണൽ ഓണ സദ്യ ടു ബി സർവ് ടുമാറോ മീൻവൈൽ ദ ഒഫീഷ്യൽ ഓണം ടൂറിസം വീക്ക് സെലിബ്രേഷൻസ് ബിഗാൻ അക്രോസ് കേരളം യെസ്റ്റർഡേ ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ തിരുവനന്തപുരം ആൻഡ് വേരിയസ് ഡിസ്ട്രിക്ട്സ് ആർ ഹോസ്റ്റിംഗ് എ റേഞ്ച് ഓഫ് cultural programs as part of the celebrations. Special pujas are being held at temples, including the hill shrine of Shabarimala in Kerala. Smithy M. Palluruthi, Akashvani News, Thiruvananthapuram.